0: ഇതിന്റെ കപ്പലേറാൻ പീനൻ സൂറൈ ഓയന തീരക തിരയിലെ മൊബീൻ സൂറൈ നയരത്തെ തപറ പയോഗി മെത്തറുവൻ യു എസ് പി കിരിപേസ് നനൊയ്കു ഓൺ പോട്ടു ഹൈകു ഇബുക്കിൻ തായ് ഐക്കാണറുകു
1: തൈതപറ കവറീരൻ നമഞ്ച മാക്കുരിക്ക് തരപ്പോനീരൻ ചെനമ്പ ഐ സുവന മ്യവാക്യ ഓവച്ചവന അക്കേവാനുമന മ്യവ
2: Tikiroa ni kapeni, inanun bukameruan, anakafui meisuwa ni naometa, apera, ay kiripes.
1: Tineuri, tiroi, o titapumua, yoran kapeni, kampesendata.